0: റേഡിയോ മൻഭാവൻ 90.8 FM ഓൾവേസ് ഹാർട്ട് ടച്ചിംഗ്
1: കാര്യക്രമത്ത് ആത്ത ഐക്കണാർ ആഹോത് മഹേന്ദ്ര കപൂർ യാച്ച ആവാജത്ത് ഹസൻ കമാൽ യാച്ച ഗീത് ആജ് കി ആവാജ് യാ ചിത്രപടമതല സംഗീതകാര രവി